ആകാശവാണി നിസാമാബാദ് കേന്ദ്രം. സമയം 10:00. ഇപ്പോൾ വിന്നാം അല്ലാടി ഗീതാലു, മധുര ഗീതാലു.